0: ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. നൂതി എക്കം മെഗാഹെർട്സ് ദിവ എഫ് എം കെ എഹുൻ തെരിന വരം ഉഫാവിര വകുത്കൊള്ളക്കം എതുമും ഓഡിയോ വാഹകയാക്കു മി ബദ്ദക്കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അളുകുണ്മെ മിഹാർ മിഗണസ്തെമും അണ്ണണി ഹുരീം എത്തിയ ഹ്യാലുക മി ഹഫ്താഗ മിഗണസ്തെനി മി വാഹകയകെ ഹെവ്വണബ മി വാഹക ഹദിയ കുഫ്ഫവണി മുതഹറു ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഹുഷാളദേണി ആഷിദ അബ്ദു കരീം.
1: ഹുരീമെത്തിയ ഖയാലുക

0: ഓഡിയോ വാഹക
1: മുനിയവസ് ഫിലോമ നോദിയ 1 മെഗാഹെർട്സ് ദിവേ എഫ് എം ട്യൂൺ കൊള്ളവ.

0: ദിവ്യ എഫ് എം ദിവ്യ ഹിന്നായകം
1: നൂതിഹ എക്കെ മെഗാഹെർട്സ് ദിവ്യ എഫ് എം.